ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, എടവമാസം 24 തീയതി, ഞായറാഴ്ച. കലാകേരളം, തുടർന്ന് അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ്യതി ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി ജോളി പോയി നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. എം വി പില്ലോ മില്ലോ നാളെ രാവിലെ 6:15 ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ഹഡ്ബേ നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് ശ്രീ വിജയപുരത്തേക്ക് രാവിലെ 8:45 മടങ്ങും. ഷഹി ദ്വീപിലേക്ക് എം വി നോർത്ത് പാസേജ് നാളെ രാവിലെ 11 മണിക്ക് യാത്ര ആരംഭിക്കും. ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് തിരികെ ശ്രീ വിജയപുരത്തേക്ക് ഉച്ച കഴിഞ്ഞ് 2:30 മടങ്ങും. എം വി റാണി ലക്ഷ്മി നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര തുടരുന്ന ഇതേ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ വൈകുന്നേരം 3:30. ഷഹി ദ്വീപിലേക്ക് എം വി പില്ലോ മില്ലോ നാളെ ഉച്ച കഴിഞ്ഞ് 2:30 യാത്ര ആരംഭിച്ച് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി കമോട്ട നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. 9-ാം തീയതി അതായത് ചൊവ്വാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹി ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു. ആകാശവാണി 90-ാം വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം പിറന്ന നാടിൻ്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്നു പന്തലിച്ചു. ബഹുജൻ ഹിതായ ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിൻ്റെയും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: तेज बुखार, पसीना आना, सिर और शरीर में दर्द, उल्टी और कमजोरी,
1: ये मलेरिया के लक्षण हो सकते हैं।
0: मलेरिया संक्रमित मादा एनोफिलीज मच्छर के काटने से फैलता है।
1: समय पर इलाज न मिलने पर ये बीमारी गंभीर रूप ले सकती है।
0: सोते समय मच्छरदानी का उपयोग करें।
1: घर और आसपास पानी जमा न होने दें।
0: पानी की टंकियों और बर्तनों को ढककर रखें।
1: अगर बुखार हो तो रक्त की जांच करवाएं।
0: अब हम कर सकते हैं।
1: अब हमें करना होगा।
0: मलेरिया को मिलकर हराना होगा।
1: स्वस्थ जीवन अपनाएं, मलेरिया को दूर भगाएं।
0: स्टेट हेल्थ सोसाइटी द्वारा जनहित में जारी।
2: ശ്രോതാക്കളെ, ഇന്ന് June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നു. ലോകത്ത് ഒരു വിഭാഗം ജനങ്ങൾ അമിത ആഹാരം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഗണ്യമായ മറ്റൊരു വിഭാഗം ആവശ്യം വേണ്ട ആഹാരം ലഭിക്കാത്തതിന്റെ ഫലമായി പോഷകാഹാരക്കുറവ് മൂലമുള്ള രോഗങ്ങൾക്ക് കീഴ്പ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ജീവിതത്തിനായി സുരക്ഷിതവും പോഷക സമ്പുഷ്ടവുമായ ആഹാരം എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും ആവശ്യത്തിന് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന നിലയിൽ ഭൗതികവും സാമൂഹികവും സാമ്പത്തികവുമായി അവ ആർജിക്കാനുള്ള ശേഷി നിലനിൽക്കുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ ഉണ്ടാകുന്നത്. ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒഴിവാക്കുന്നതിനും ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമായാണ് എല്ലാ വർഷവും June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ അപകട

സാധ്യതകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ദൈനംദിന ജീവിതത്തിൽ ശുചിത്വത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനും കൂടിയാണ് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. കലാകേരളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കലാകേരളം, കേരളത്തിലെ നാടൻ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി.

കേരളത്തിലെ നാടോടി നാടകങ്ങളിൽ ഒന്നാണ് കാക്കാരിശി നാടകം. കാക്കാരുക്കളിയെന്നും ഈ നാടൻ കല അറിയപ്പെടുന്നു. കേരളത്തിലെ നാടോടി നാടകങ്ങളുടെ കാര്യം പരിശോധിക്കുമ്പോൾ മുടിയേറ്റ്, അയ്യപ്പൻ തീയാട്ട്, തിറയാട്ടം എന്നിവ പഴയ നാടോടി നാടകങ്ങളുടെ മാതൃകകളാണോ എന്ന് സംശയിച്ചേക്കാം. അമ്മൻ, അയ്യൻ, ചാത്തൻ തുടങ്ങിയ ദേവതകളെ സംബന്ധിച്ച ചടങ്ങുകളിൽ നിന്നാണ് അവയുടെ ഉത്ഭവം. എന്നാൽ പൊറാട്ടു നാടകം, പാങ്കളി, കാക്കാരിശി നാടകം, കുറത്തിയാട്ടം എന്നിവ കേവലം വിനോദപരമാണ്. അവയിൽ അനുഷ്ഠാന ചടങ്ങുകളൊന്നും തന്നെയില്ല. ക്ഷേത്രകലകളായ കൂത്ത്, കൂടിയാട്ടം, കഥകളി, ഓട്ടൻതുള്ളൽ തുടങ്ങിയവ അരങ്ങു കീഴടക്കിയിരുന്ന കാലത്ത് കേരളീയ കലാസ്വാദനത്തിന്റെ ഉത്തംഗ ശൃംഗമായി മാറിയ കലയാണ് കാക്കാരിശി നാടകം. കാക്കാരുകളി, കാക്കാല നാടകം, കാക്കാല ചരിതം എന്നൊക്കെ അറിയപ്പെടുന്നതും ഈ കലാരൂപം തന്നെയാണ്. എന്നാൽ കാക്കാലന്മാരും നാടൻ നാടകവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ചുരുക്കത്തിൽ കാക്കാലന്മാർ എഴുതിയതോ അവർ അഭിനയിക്കുന്നതോ ആയ നാടകമല്ല കാക്കാരിശി നാടകം. നാടകത്തിലും നാടോടി കലകളിലും തൽപരരായ മറ്റുള്ളവരാണ് നാട്ടിൻപുറങ്ങളിൽ കാക്കാരിശി നാടകം അവതരിപ്പിക്കുന്നത്.

കഥാനായകൻ സുന്ദരൻ കാക്കാനാണ്. മിക്കവാറും എല്ലാ കാക്കാരിശി നാടകങ്ങളിലും സുന്ദരൻ കാക്കാൻ, രണ്ടു കാക്കാത്തിമാർ, വേടൻ, തമ്പ്രാൻ എന്നിവരായിരിക്കും പ്രധാന കഥാപാത്രങ്ങൾ. പാട്ടിന് നേതൃത്വം നൽകുന്ന പാട്ടുകാരൻ കാക്കാരിശി നാടകത്തിൽ പ്രധാനമാണെങ്കിലും അയാൾ അഭിനയിക്കുന്നതിനോ നൃത്തം ചെയ്യുന്നതിനോ വരുന്നില്ല. എന്നാൽ അയാളുടെ ചോദ്യങ്ങൾക്കും അതിന് കഥാപാത്രങ്ങൾ നൽകുന്ന മറുപടികൾക്കും കഥാഗതിയുടെ നിർണയത്തിൽ വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. കാക്കാലവർഗത്തിന്റെ പ്രതിനിധിയാണ് സുന്ദരൻ കാക്കാൻ. കാക്കാന്റെ ഓരോ വാക്കും പണ്ടത്തെ കാക്കാന്റെ പ്രത്യേകതകളാണ് ചൂണ്ടിക്കാട്ടുന്നത്. താളത്തിനൊത്ത് ചുവടുവെക്കാനും നൃത്തം ചെയ്യാനും സുന്ദരൻ കാക്കാനും കാക്കാത്തിമാർക്കും പ്രത്യേക കഴിവുണ്ട്.

ദ്രുത താളത്തിനൊപ്പിച്ചുള്ള ചുവടുവയ്പ്പും അടവ് ചവിട്ടലും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യമായ മെയ്വഴക്കവും അഭ്യാസവും എല്ലാവർക്കും ഉണ്ടായിരിക്കണം. കാക്കാരിശ്ശി നാടകം അവതരിപ്പിക്കുന്ന വേദിക്കും പ്രത്യേകതയുണ്ട്. തറനിരപ്പിൽ നിന്ന് അല്പമുയർന്നതായിരിക്കും വേദി. അവിടെ ചമയത്തിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. കരി, ചുണ്ണാമ്പ്, അരിമാവ്, ചെങ്കല്ല് തുടങ്ങിയവ ഉപയോഗിച്ച് പ്രകൃതി സൗഹൃദമായിട്ടാണ് നിറം പിടിപ്പിക്കുന്നത്. കാക്കാരിശ്ശി നാടകം അഭ്യസിക്കുന്നത് വിദഗ്ധരായ ആശാന്മാരുടെ കീഴിലാണ്. ആശാന്റെ നേതൃത്വത്തിൽ പരിശീലനം നേടിയ കലാകാരന്മാർ കാക്കാരിശ്ശി നാടകം അവതരിപ്പിക്കുന്നു. ചിട്ടയ്ക്കും താളത്തിനുമൊത്ത് ആടാനും പാടാനും പഠിച്ചു കഴിഞ്ഞാൽ ശിവരാത്രി പോലുള്ള ഉത്സവ ദിനങ്ങളിൽ അവതരിപ്പിക്കുന്നു. പണ്ടൊക്കെ പുരുഷന്മാർ തന്നെയായിരുന്നു പെൺവേഷം കെട്ടി അരങ്ങിലെത്തിയിരുന്നതെങ്കിലും പിൽക്കാലത്ത് സ്ത്രീകൾ രംഗത്തെത്തിയിട്ടുണ്ട്. സംഭാഷണം, നൃത്തം, സംഗീതം, ആംഗികാഭിനയം തുടങ്ങിയ അഭിനയ സങ്കേതങ്ങൾ യഥോചിതം ലയിച്ചിണക്കിയിട്ടുള്ള കാക്കാരിശ്ശി നാടകം നമ്മുടെ നാടൻ കലാകാരന്മാരുടെ പണ്ടുമുതൽക്കേയുള്ള അഭിനയ പാടവത്തിൻ്റെയും രംഗബോധത്തിൻ്റെയും ഉത്തമോദാഹരണമാണ്. പ്രത്യക്ഷത്തിൽ പരിഹസിക്കുക, രസിക്കുക, അതിനായി പാടുക, ആടുക, പറയുക, അഭിനയിക്കുക, ഇവ മാത്രമാണ് കാക്കാരിശ്ശിയുടെ അവതരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്നു കരുതാമെങ്കിലും രംഗവിഭജനത്തിലും കഥാപാത്രപ്രവേശത്തിലും നിഷ്ക്രമണത്തിലും പുലർത്തുന്ന അടുക്കും ചിട്ടയും അത്ഭുതപ്പെടുത്തുന്നതാണ്. മധ്യ തിരുവിതാംകൂറിലാണ് കാക്കാരിശ്ശി നാടകം ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയത്. മാവേലിക്കര, കായംകുളം, കരുനാഗപ്പള്ളി, കുന്നത്തൂർ താലൂക്കുകളിലെ ജനങ്ങൾക്കിടയിലുള്ള പരക്കെയുള്ള വിശ്വാസം കാക്കാരിശ്ശി നാടകത്തിന്റെ കർത്താവ് കൊല്ലക കേശവപിള്ള യാശാനാണ് എന്നാണ്. എന്നാൽ എഴുതിവെച്ച രേഖകളൊന്നും കണ്ടുകിട്ടിയിട്ടില്ല എന്ന കാര്യം എടുത്തു പറഞ്ഞ് മതിയാകൂ. കാക്കാരിശ്ശി നാടകം പലതുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചു പോരുന്നത് ശങ്കരലീലയാണ്. അതിൽ ശ്രീ മഹാദേവനും പാർവതീദേവിയും ഗംഗാദേവിയും കാക്കാല വേഷത്തിൽ ഭൂമിയിൽ അവതരിച്ചു എന്നാണ് പറയുന്നത്. ഏതു കലയും ഉൽപ്പത്തിയിൽ ജീവിതത്തോട് അഭേദ്യമായി ബന്ധം പുലർത്തിയിരുന്നു. വളർന്നു തഴയ്ക്കുന്നതോടെയാണ് ജീവിതക്ലേശത്തിൽ നിന്ന് അകന്നു മാറുന്നതായി കാഴ്ചക്കാർക്ക് തോന്നുന്നത്. നല്ല ചിട്ടയും താളക്കൊഴുപ്പുമുള്ള തിരുവാതിരയും കുമ്മിയും കലർത്തി രംഗബോധമുള്ള അജ്ഞാത പ്രതിഭ കണ്ടെത്തിയ അതിമനോഹരമായ ഒരു ദൃശ്യകലയാണ് കാക്കാരിശ്ശി നാടകം.

0: ഗണപതി സ്തുതി, പ്രാരംഭ നൃത്തം എന്നിവയ്ക്ക് ശേഷം പരദേശി ചില ഗുണദോഷ വാക്കുകൾ പറയും. അതിനുശേഷമാണ് കാക്കാന്റെ രംഗപ്രവേശം.
1: കളിച്ചാൽ കിട്ടിയേ.

വളരെ ഉച്ചത്തിൽ പ്രത്യേക രീതിയിൽ വിളിച്ചുകൊണ്ടാണ് കാക്കാൻ പ്രവേശിക്കുന്നത്. പിന്നെ പാട്ടുകാരുടെ കൂട്ടത്തിൽ ഒരാൾ കാക്കാനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്നു. കാക്കാന്റെ കവിത്വശുദ്ധി, ജന്മനാട്, തൊഴിൽ തുടങ്ങിയവയെ പറ്റിയെല്ലാം ചോദിച്ചതിന് ശേഷം കാക്കാനുണ്ടായത് എങ്ങനെയാടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഉണ്ടായ പോലെ അടിയനും ഉണ്ടായേ എന്ന് മറുപടി കൊടുക്കുന്നു. തുടർന്ന് എന്നാൽ ഈ പേരു കിട്ടിയതോ എന്ന ചോദ്യത്തിന് അതിനൊരു കാരണമുണ്ട് തമ്പിരാനെ എന്ന് പറഞ്ഞുകൊണ്ട് കാക്കാൻ മുന്നോട്ട് മാറി നിന്ന് താളത്തിന് ദീർഘമായി പാടിത്തുള്ളുന്നു. പാട്ടുകാരും കൂടെ പാടും. ദേവന്മാരാണ് കാക്കാലൻ എന്ന് പേരിട്ടതെന്നാണ് പാട്ടിന്റെ ചുരുക്കം. ഉത്തമക്കുറവനാണു ഞാൻ പത്തിനിക്കുറവൻ, പത്തിനിക്കുറവനായി ഞാൻ പാണ്ടിയിൽ പിറന്നു എന്നാണ് ജന്മദേശത്തിന്റെ സൂചന നൽകുന്നത്. പച്ചകുത്തും പല്ലുരാവും നാങ്കളുടെ ശോലി എന്ന് പറയുന്നതിലൂടെ അവരുടെ തൊഴിലിനെ കുറിച്ചും വ്യക്തത വരുന്നു.

0: കാക്കാരിശ്ശി നാടകത്തിലെ സുന്ദരൻ കാക്കാൻ സകലകലാവല്ലഭനായ ഒരു കഥാപാത്രമാണ്. അയാളുടെ സ്വഭാവ കൽപ്പനയിലും ഇതിവൃത്ത വികാസത്തിനു പറ്റിയ ചോദ്യങ്ങൾ മെനഞ്ഞെടുക്കുന്ന, തമ്പുരാനെ കണ്ടെത്തിയതിലും വ്യക്തമായ ലക്ഷ്യബോധമുള്ള ഒരു നാടൻ നാട്യധർമ്മിയുടെ ആസൂത്രണ പദ്ധതി നമുക്ക് കണ്ടെത്താം. സംസ്കൃത നാടകത്തിലെ സൂത്രധാരന്റെയും വിദൂഷകന്റെയും സ്ഥാനമാണ് കാക്കാരിശ്ശി നാടകത്തിൽ തമ്പുരാന്റെയും കാക്കാന്റെയും സ്ഥാനം. തമ്പുരാന്റെ ചോദ്യങ്ങളും സുന്ദരൻ കാക്കാന്റെ കുറുക്കിക്കൊള്ളുന്ന മറുപടികളും കാക്കാരിശ്ശി നാടകത്തിൽ പിരിമുറുക്കമുണ്ടാക്കി, കഥാഗതി നിയന്ത്രിക്കുന്നു. അങ്ങനെ എപ്പോഴും ചലനാത്മകമായ ഒരു അരങ്ങ് ഈ കലാരൂപത്തിന്റെ പ്രത്യേകതയാണ്.
1: അങ്ങേ

0: കുറ്റം ഇങ്ങേറ്റൊന്നും പറയാതെ ആ സ്ഥലത്തിന് പേരിലുണ്ട്.
1: ഉണ്ടല്ല നമ്മളെ നമ്മളെ നമ്മളെ സാമ്പാറിന്റെ മേമ്പടി തടാകം,
0: സാമ്പാറിന്റെ മേമ്പടി തടാകം അങ്ങനൊരു സ്ഥലമുണ്ട്.
1: കൊച്ചമോനെ കൂട്ടി വെക്കാട്ടെ.
0: എന്തോ
1: നമ്മളെ നമ്മളെ സാമ്പാറിന്റെ മേമ്പടി,
0: സാമ്പാറിന്റെ മേമ്പടി വെച്ചിരിക്കുന്നത് കായ
1: ഓലംബ്ര.
0: എന്തോടാ
1: ഇനി ആ തടാകം കൂട്ടി വെക്കാട്ടെ.
0: തടാകം കുളം,
1: കുളം ഓലംബ്ര.
0: എന്തോടാ
1: ഇനി രണ്ടും കൂടെ ഒന്നും കൂട്ടി പറഞ്ഞാട്ടെ.
0: ഓ കായം കുളം, ഓ താൻ കായംകുളത്ത് കാരനാണ്.
1: പിന്നെ
2: നാടൻ കലാകാരന്മാരെ മനസ്സു നിറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രാമസദസ്സുകൾ പ്രാചീന കാലത്തുണ്ടായിരുന്നു. ആബാലവൃദ്ധം ഗ്രാമീണരും അവിടെ സദാ പങ്കാളികളായി ഉണ്ടാവും. ചിലപ്പോൾ ഗ്രാമത്തലവൻ വേദിയുടെ ഒരു കോണിൽ കയറിയിരുന്നാകും കളി നിരീക്ഷിക്കുന്നത്. ആസ്വാദനത്തിന്റെ പാരമ്യത്തിൽ തോളിൽ കിടക്കുന്ന കസവു നേരിയതെടുത്ത് സുന്ദരൻ കാക്കാനെ അണിയിക്കും. അങ്ങനെ ആത്മാർത്ഥത നിറഞ്ഞ ഗ്രാമസദസ്സുകൾ കാക്കാരിശി നാടകത്തിന് കൈമുതലായിരുന്നു.
1: നല്ല
0: വിശപ്പുണ്ടെങ്കിലേ തൊട്ടടുത്തൊരു വീട്ടിൽ ഒരു വീട്ടുണ്ട്,
1: അടുത്ത വീട്ടിൽ ശാപ്പാടുണ്ടോ? എന്നാ ശാപ്പാടുള്ള വീട്ടിൽ പോലെ പോയി കാക്കാർക്ക് ഒന്ന് പറഞ്ഞിട്ടേക്കണേ.

കാലാതിപാതത്താൽ നാടൻ കലകൾ പലതും വിസ്മൃതമാകുന്നു, ചിലത് അതിജീവിക്കുന്നു. എന്നാൽ അടുത്ത കാലത്തായി നാടൻ കലകളുടെ ഉന്നമനത്തിനായി അധികൃതർ ശ്രദ്ധേയമായ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം നടപടികളിലൂടെ നാടൻ കലകൾ കൂടുതൽ പ്രചാരം നേടുമെന്ന് തന്നെ കരുതാം.

ഇന്നത്തെ കലാകേരളത്തിൽ കാക്കരിശി നാടകത്തെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് ശ്രോതാക്കൾ കേട്ടത്. രചന അനിൽ നെടുങ്ങോട്, ആഖ്യാനം ജിജി പി എസ്. ഇതോടെ ഇന്നത്തെ കലാകേരളം സമാപിച്ചു. കലാകേരളം, കേരളത്തിലെ നാടൻ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ശ്രോതാക്കളെ, അനന്യമായ ഹാസ്യാത്മകമായ സമയനിഷ്ഠയിലൂടെ തലമുറകളെ രസിപ്പിക്കുകയും പിന്നീട് ഗൗരവമേറിയ വേഷങ്ങളിലൂടെ തന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്ത ദേശീയ അവാർഡ് ജേതാവായ മലയാള നടനും സംവിധായകനുമായ സലിം കുമാർ ഇന്നലെ, അതായത് June 6 ശനിയാഴ്ച രാത്രി ഹൃദയാഘാതത്തെ തുടർന്ന് വിടവാങ്ങി. മിമിക്രിയിലൂടെയാണ് സലിം കുമാർ കലാരംഗത്ത് സജീവമായത്. പിന്നീട് ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര ലോകത്തേക്ക് ശ്രദ്ധേയനായി. 1997 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. തെങ്കാശിപട്ടണം എന്ന ചിത്രത്തിലെ അഭിനയമായിരുന്നു സലിം കുമാറിന്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവ്. ലാൽജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രം സലിം കുമാറിന്റെ അഭിനയശേഷി വിളിച്ചോതുന്നതായിരുന്നു. 2010 സലിം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ ഹൃദയസ്പർശിയായ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിന് 2005 മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ 2013 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരവും കറുത്ത ജൂതൻ എന്ന ചിത്രത്തിലൂടെ മികച്ച കഥാകൃത്തിനുള്ള 2016 സംസ്ഥാന

പുരസ്കാരവും 2013 മികച്ച നടനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡും ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇന്ത്യൻ സിനിമയുടെ മഹത്തരമായ ഇടങ്ങളിലേക്ക് മലയാള സിനിമയെ അഭിമാനത്തോടുകൂടി ഉയർത്തിയ സലിം കുമാറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം.

ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. മലയാളം പ്രക്ഷേപണം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജെയർ.